0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്താൽ പ്രചോദിതരായി വേണം അപരനെ സഹായിക്കുവാൻ പാപ്പ. ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖ സന്നദ്ധ സംഘടനയായ വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയിലെ അമേരിക്കയിൽ നിന്നും റോമിൽ എത്തിച്ചേർന്ന പ്രവർത്തകരെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. നിത്യനഗരമായ റോമിൽ തീർത്ഥാടകരെന്ന നിലയിൽ എത്തുമ്പോൾ അത് ഏവരുടെയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കർത്താവിനെയും അവിടുത്തെ സഭയെയും സേവിക്കുവാനുള്ള ആഗ്രഹം ആഴത്തിലാക്കുകയും ചെയ്യട്ടെയെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ആശംസിച്ചു. ദൈവദത്തമായ ദാനങ്ങളും കഴിവുകളും സൗജന്യമായി സമർപ്പിക്കുന്നതിലൂടെ സേവനത്തിലൂടെ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിശ്വാസ സാക്ഷ്യം നൽകുന്നവരാണ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി അംഗങ്ങൾ എന്ന് പാപ്പ പറഞ്ഞു. കർത്താവിന്റെ കൃപ ഏവരുടെയും സേവനത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി കർത്താവുമായുള്ള ഈ ബന്ധം ഇനിയും പരിപോഷിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയും സാമൂഹിക നീതിയും കേവലം പരസ്പര പൂരകമല്ല, വാസ്തവത്തിൽ അഭേദ്യമാണെന്ന് വിശുദ്ധ വിൻസെന്റ് ഡിപോൾ തെളിയിച്ചുവെന്നും ഈ മാതൃക ഏവരും പിന്തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കാനാവാത്ത മഹാത്മ്യം മറന്നുപോകരുത് പാപ്പ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമകാലിക പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പഠനത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി 1930 ബ്രസൽസിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസസിലെ അംഗങ്ങളെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സ്ഥാപനം നൽകുന്ന ആഹ്വാനം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല ചാക്രിക ലേഖനത്തോട് പൊരുത്തപ്പെടുന്നതാണെന്ന സന്തോഷം പാപ്പ പങ്കുവച്ചു. ഏവരുടെയും ജീവിതരീതിയെ അടുത്തു ബാധിക്കുന്നതും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചുകിടക്കുന്നതുമായ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കുക സാധ്യമല്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂതനാശയങ്ങളുടെ വികസനത്തിന്റെ വേഗത ഭാവിയിൽ ഇവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം ഉണർത്തുന്നതായും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സ്വന്തം കണ്ടുപിടുത്തങ്ങളുടെ ഇരയാകുവാനുള്ള അപകട സാധ്യത മനുഷ്യൻ തന്നെ നേരിടേണ്ടി വരുമോ എന്ന് ചിന്തിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതിക ഉപകരണങ്ങൾക്ക് മുൻപിൽ മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കുവാനാവാത്ത സ്വഭാവം വീണ്ടും ഉറപ്പിക്കുവാൻ ഈ സ്ഥാപനം നൽകുന്ന ചിന്തോദ്ദീപകമായ ആശയങ്ങളെയും പാപ്പ അഭിനന്ദിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പാപ്പായുടെ ഔദ്യോഗിക പരിപാടികൾ പ്രസിദ്ധീകരിച്ചു. 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വിവിധ തിരുക്കർമ്മങ്ങളുടെയും സന്ദർശനങ്ങളുടെയും ഔദ്യോഗിക കലണ്ടർ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ തിരുക്കർമ്മങ്ങൾക്കായുള്ള വിഭാഗം പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ മാസം 7-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് റോമിന് പുറത്തുള്ള ജനസ്ഥാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സദുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 25 മുതൽ 28 വരെ ഫ്രാൻസിലേക്ക് പാപ്പ അപ്പസ്തോലിക സന്ദർശനവും നടത്തും. ഈ യാത്രയുടെ ഭാഗമായി പാപ്പ യുനെസ്കോയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ഒക്ടോബർ മാസം 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് പൊന്തിഫിക്കൽ സർവകലാശാലകളുടെ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഒക്ടോബർ മാസം 14-ാം തീയതി രാവിലെ 10 മണിക്ക് അമോറിസ് ലെത്തീസ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ബലിയർപ്പിക്കും. റഷ്യയിൽ സഭ സമാധാനത്തിനായി പാലങ്ങൾ പണിയണം, ആർച്ച് ബിഷപ്പ് ഗലഗർ. ഓഗസ്റ്റ് മാസം 24 മുതൽ റഷ്യയിൽ സന്ദർശനം നടത്തുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗലഗർ സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ സഭയുടെ പങ്കിനെ എടുത്തു പറഞ്ഞു. നേപ്പാളിൽ കുട്ടികൾക്ക് അടിയന്തര സഹായം ആവശ്യം, യുനിസെഫ് സംഘടന. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ഡാഡിംഗ് ജില്ലകളിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17,000-ലധികം കുട്ടികൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന അറിയിച്ചു. പ്രളയത്തിൽ ഇതുവരെ 14 കുട്ടികളടക്കം 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്താൽ പ്രചോദിതരായി വേണം അപരനെ സഹായിക്കുവാൻ പാപ്പ. ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖ സന്നദ്ധ സംഘടനയായ വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയിലെ അമേരിക്കയിൽ നിന്നും റോമിൽ എത്തിച്ചേർന്ന പ്രവർത്തകരെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. നിത്യനഗരമായ റോമിൽ തീർത്ഥാടകരെന്ന നിലയിൽ എത്തുമ്പോൾ അത് ഏവരുടെയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കർത്താവിനെയും അവിടുത്തെ സഭയെയും സേവിക്കുവാനുള്ള ആഗ്രഹം ആഴത്തിലാക്കുകയും ചെയ്യട്ടെയെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ആശംസിച്ചു. ദൈവദത്തമായ ദാനങ്ങളും കഴിവുകളും സൗജന്യമായി സമർപ്പിക്കുന്നതിലൂടെ സേവനത്തിലൂടെ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിശ്വാസ സാക്ഷ്യം നൽകുന്നവരാണ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി അംഗങ്ങൾ എന്ന് പാപ്പ പറഞ്ഞു. കർത്താവിന്റെ കൃപ ഏവരുടെയും സേവനത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി കർത്താവുമായുള്ള ഈ ബന്ധം ഇനിയും പരിപോഷിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയും സാമൂഹിക നീതിയും കേവലം പരസ്പര പൂരകമല്ല, വാസ്തവത്തിൽ അഭേദ്യമാണെന്ന് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ തെളിയിച്ചുവെന്നും ഈ മാതൃക ഏവരും പിന്തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കാനാവാത്ത മഹാത്മ്യം മറന്നുപോകരുത് പാപ്പ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമകാലിക പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പഠനത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി 1930 ബ്രസൽസിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസസിലെ അംഗങ്ങളെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സ്ഥാപനം നൽകുന്ന ആഹ്വാനം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല ചാക്രിക ലേഖനത്തോട് പൊരുത്തപ്പെടുന്നതാണെന്ന സന്തോഷം പാപ്പ പങ്കുവച്ചു. ഏവരുടെയും ജീവിതരീതിയെ അടുത്തു ബാധിക്കുന്നതും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചുകിടക്കുന്നതുമായ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കുക സാധ്യമല്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂതനാശയങ്ങളുടെ വികസനത്തിന്റെ വേഗത ഭാവിയിൽ ഇവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം ഉണർത്തുന്നതായും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സ്വന്തം കണ്ടുപിടുത്തങ്ങളുടെ ഇരയാകുവാനുള്ള അപകട സാധ്യത മനുഷ്യൻ തന്നെ നേരിടേണ്ടി വരുമോ എന്ന് ചിന്തിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതിക ഉപകരണങ്ങൾക്ക് മുൻപിൽ മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കുവാനാവാത്ത സ്വഭാവം വീണ്ടും ഉറപ്പിക്കുവാൻ ഈ സ്ഥാപനം നൽകുന്ന ചിന്തോദ്ദീപകമായ ആശയങ്ങളെയും പാപ്പ അഭിനന്ദിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പാപ്പായുടെ ഔദ്യോഗിക പരിപാടികൾ പ്രസിദ്ധീകരിച്ചു. 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വിവിധ തിരുക്കർമ്മങ്ങളുടെയും സന്ദർശനങ്ങളുടെയും ഔദ്യോഗിക കലണ്ടർ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ തിരുക്കർമ്മങ്ങൾക്കായുള്ള വിഭാഗം പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ മാസം 7-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് റോമിന് പുറത്തുള്ള ജനസ്ഥാന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സദുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 25 മുതൽ 28 വരെ ഫ്രാൻസിലേക്ക് പാപ്പ അപ്പസ്തോലിക സന്ദർശനവും നടത്തും. ഈ യാത്രയുടെ ഭാഗമായി പാപ്പ യുനെസ്കോയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ഒക്ടോബർ മാസം 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് പൊന്തിഫിക്കൽ സർവകലാശാലകളുടെ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഒക്ടോബർ മാസം 14-ാം തീയതി രാവിലെ 10 മണിക്ക് അമോറിസ് ലെത്തീസ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ബലിയർപ്പിക്കും. റഷ്യയിൽ സഭ സമാധാനത്തിനായി പാലങ്ങൾ പണിയണം, ആർച്ച് ബിഷപ്പ് ഗലഗർ. ഓഗസ്റ്റ് മാസം 24 മുതൽ റഷ്യയിൽ സന്ദർശനം നടത്തുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗലഗർ സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ സഭയുടെ പങ്കിനെ എടുത്തു പറഞ്ഞു. നേപ്പാളിൽ കുട്ടികൾക്ക് അടിയന്തര സഹായം ആവശ്യം, യുനിസെഫ് സംഘടന. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ഡാഡിംഗ് ജില്ലകളിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17,000-ലധികം കുട്ടികൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന അറിയിച്ചു. പ്രളയത്തിൽ ഇതുവരെ 14 കുട്ടികളടക്കം 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പൗരസ്ത്യ കാനൻ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ. ഓഗസ്റ്റ് മാസം 29 ലിയോ 14 പാപ്പായുടെ മോത്തു പ്രോപ്രിയോ മൂത്തുവ കൊൺകോർദിയ പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ പൗരസ്ത്യ സഭകളുടെ കാനോൺ നിയമത്തിലെ 106 മറ്റും 126 കാനോനുകൾ ഭേദഗതി ചെയ്തു. പാത്രിയാർക്കീസിനെ നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളാണ് പുതിയ മാറ്റങ്ങളിൽ ഒന്ന്. 126 കാനോനിലെ പുതിയ 4 കണ്ടികപ്രകാരം ഗുരുതരമായ കാരണത്താൽ സിനഡ് ആവശ്യപ്പെട്ട രാജിക്കത്ത് പാത്രിയാർക്കീസ് സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാൻ പുതിയ സിനഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകണം. തുടർന്ന് രഹസ്യ വോട്ടിംഗിലൂടെ സിനഡ് നീക്കം ചെയ്യൽ പ്രക്രിയ നടത്തണം. ഇതിനായി വോട്ടവകാശമുള്ള അംഗങ്ങളുടെ 3-2 വോട്ടുകൾ ആവശ്യമാണ്. സിനഡ് വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന ഭേദഗതി. പാത്രിയാർക്കീസ് സിനഡ് വിളിച്ചുകൂട്ടുന്നതിൽ പരാജയപ്പെട്ടാൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാന് സഭ നിയമാനുസൃതമായി വിളിച്ചുകൂട്ടുവാൻ 106 കാനൂനിലെ പുതിയ 3 ഖണ്ഡിക അനുവാദം നൽകുന്നു. സിനഡിന്റെ പ്രവർത്തനം പാത്രിയാർക്കീസിന്റെ വീഴ്ച മൂലം തടസ്സപ്പെടാതിരിക്കുവാനാണ് ഈ ക്രമീകരണം. ഈ പരിഷ്കാരങ്ങൾ പാത്രിയാർക്കൽ സഭകളിൽ എന്നതുപോലെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭകളിലും അവയുടെ സ്വഭാവത്താലെ ബാധകമാണ്. നേപ്പാൾ ദുരന്തത്തിൽ പാപ്പ സഹായം നൽകി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ നേപ്പാളിന് കൈത്താങ്ങായി പരിശുദ്ധ പിതാവ് സാമ്പത്തിക സഹായം അയച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി വഴിയായിട്ടാണ് പാപ്പ തന്റെ സഹായം കൈമാറിയത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ 630 പേർ മരിക്കുകയും 3000 പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയും നേപ്പാളിനെ സഹായിക്കുന്നതിനായി 500,000 യൂറോ അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയും തന്റെ അതീവ ദുഃഖവും പങ്കുവച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 26 ടെലിഗ്രാം സന്ദേശവും അയച്ചിരുന്നു. നോർവേയിലെ ഹറാൾഡ് 5 രാജാവിന്റെ നിര്യാണത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ 35 വർഷങ്ങളായി നോർവീജിയൻ സിംഹാസനത്തിന്റെ അവകാശിയായിരുന്ന ഹറാൾഡ് 5 രാജാവ് തന്റെ 89 വയസ്സിൽ കാലം ചെയ്തു. തദവസരത്തിൽ നോർവേയിലെ ജനങ്ങൾക്കും രാജകുടുംബത്തിനുമുള്ള തന്റെ പ്രാർത്ഥനകളും അനുശോചനവും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ടെലിഗ്രാം സന്ദേശമയച്ചു. 1991 ജനുവരി 17 ഹറാൾഡ് 5 നോർവേയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത്. രാജ്യത്തിനുവേണ്ടി അദ്ദേഹം നൽകിയ ദീർഘകാല സേവനത്തെ പാപ്പ കൃതജ്ഞതയോടെ അനുസ്മരിച്ചു. അൽബാനോ തടാകത്തിൽ വള്ളത്തിൽ നടക്കുന്ന പ്രദക്ഷിണത്തിന് പാപ്പ കാർമ്മികത്വം വഹിക്കും. കസ്തൽ ഗന്തോൾഫോയിലെ പാപ്പായുടെ വിശ്രമ വസതിക്ക് അരികെയുള്ള അൽബാനോ തടാകത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഓഗസ്റ്റ് 29 പ്രാദേശിക സമയം വൈകുന്നേരം 6 ഇന്ത്യയിലെ സമയം രാത്രി 9 നടക്കും. പ്രദക്ഷിണത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തവണ പാപ്പ പങ്കെടുക്കും. 10 ചെറുബോട്ടുകളും തുഴച്ചിൽ വള്ളങ്ങളും സുരക്ഷാ സേനയുടെ വള്ളങ്ങളും പാപ്പായുടെ യാത്രയിൽ തടാകത്തിൽ അനുഗമിക്കും. വിശുദ്ധ പോൾ 6 പാപ്പായും വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായും മരിയ സന്തീസിമ ദെൽ ലാഗോ എന്ന ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തടാകത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിൽ ഒരിക്കലും പങ്കെടുത്തിരുന്നില്ല. ഈ സന്ദർശനം ദൈവസൃഷ്ടിയായ പ്രകൃതിയോടുള്ള പാപ്പായുടെ ആദരവായിട്ടാണ് കാണുന്നതെന്ന് ഇടവകയുടെ വികാരി സലേഷ്യൻ വൈദികനായ ഡോൺ തദേവൂസ് പറഞ്ഞു. മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയുണർത്തുന്നു കർദിനാൾ ഗുജറോത്തി. മധ്യപൂർവേഷ്യയിൽ യുദ്ധങ്ങളും കുടിയിറക്കങ്ങളും ഏറെ ദുരിതം വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ പൗരസ്ത്യ സഭകളിലെ ക്രിസ്ത്യാനികൾ ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി നൽകി. ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന 47-ാമത് ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുവാനും സാഹോദര്യത്തെ വീണ്ടും കണ്ടെത്തുവാനും എക്യുമെനിസം തഴച്ചു വളരുവാൻ അനുവദിക്കുവാനും ഭൗതിക അവശിഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിന് പ്രാപ്തരായ സൃഷ്ടികളാകുവാനുള്ള കഴിവ് പുനഃസ്ഥാപിക്കുവാനും ഇന്ന് പ്രത്യാശയെ മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ചുള്ള വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമാന്തര സുവിശേഷകരെന്നറിയപ്പെടുന്ന മത്തായിയും മർക്കോസും ലൂക്കായും തങ്ങളുടെ സുവിശേഷങ്ങളിൽ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. താൻ കൊണ്ടുവരാനിരിക്കുന്ന രക്ഷയുടെ വിശുദ്ധ രഹസ്യത്തിലേക്കുള്ള വഴിയിൽ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങൾ തന്നെ കാത്തിരിക്കുന്നുവെന്ന് ക്രിസ്തു തന്റെ ശിഷ്യരെ അറിയിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ മഹനീയമായ സംഭവം നടക്കുന്നത്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിനു ശേഷം 6 ദിനങ്ങൾക്കപ്പുറമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ ഏകദേശം 8 ദിവസങ്ങൾക്കു ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് സുവിശേഷകൻ എഴുതിവയ്ക്കുക. വിശ്വാസ ജീവിതത്തിലും മാതൃകയിലും പ്രധാനപ്പെട്ടവരായ 3 പ്രിയ ശിഷ്യരെയാണ് ക്രിസ്തു ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാകാനായി തിരഞ്ഞെടുക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരാണവർ. സുവിശേഷത്തിലുടനീളം മലകളും പർവ്വതങ്ങളും ഉയർന്ന പ്രദേശങ്ങളും ക്രിസ്തു കയറുന്നത് പിതാവിന്റെ സാന്നിധ്യമറിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കായും തന്റെ പിന്നാലെ വരുന്ന ജനത്തെ പിതാവിന്റെ സ്നേഹത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമായാണ്. രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ 2 കാര്യങ്ങൾ തന്നെയാണ് നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ക്രിസ്തു മലമുകളിലേക്കു കയറുന്നത് പ്രാർത്ഥനയുടെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം ജീവിക്കുന്നതിനും അത് തന്റെ ശിഷ്യർക്ക് ഒരു അനുഭവമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണെന്ന് നമുക്ക് കാണാം. സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം ശിഷ്യരിൽ സന്ദേഹവും ഭീതിയുമുണർത്തുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാണെന്നും അവനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നും സഹനത്തിലൂടെ അവൻ കടന്നുപോകുവാനിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായാണെന്നും ദൈവികമായ ഇടപെടലിലൂടെ അവർക്ക് ബോധ്യം നൽകുന്നതിനായാണ് ഇന്നത്തെ സംഭവം സഹായിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുന്നത്, അതായത് ദൈവസാന്നിധ്യത്തിലേക്ക് ഹൃദയമുയർത്തുന്നത് ഓരോ മനുഷ്യരിലും ഉളവാക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കേണ്ട രൂപാന്തരീകരണത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കു മുന്നിൽ ആദ്യ പാഠമായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ പീഡനങ്ങളുടെ, വേദനകളുടെ, കുരിശിന്റെ അനുഭവങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ രക്ഷാകരമായ ദൈവിക ഇടപെടലിന്റെ ഭാഗമായി മനസ്സിലാക്കാനും മാറ്റാനും നമ്മളും പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ തന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള മഹത്വവും വിലയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കൂ. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത, പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ കഴിയുന്ന പ്രകാശത്തെ സംബന്ധിച്ചുള്ളതാണ്. സഹനത്തിന്റെ, മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെപ്പോലും പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളതാണ് ദൈവസാന്നിധ്യം. പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിന്റെയും മലമുകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഓരോ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് ദൈവമഹത്വം ദർശിക്കാനുള്ള ഒരു രൂപാന്തരീകരണവേദിയാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഭയത്തിന്റെയും സംശയങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങളിൽ പോലും നമുക്കും ദൈവപിതാവിന്റെ കരുതലിന്റെ മേഘാവരണത്തിനുള്ളിൽ സംരക്ഷണം കണ്ടെത്താനാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിലൂടെ നാം വായിച്ചറിഞ്ഞ് മരുഭൂമിയിൽ കൂടെയുണ്ടായിരുന്ന സമാഗമകൂടാരത്തെ ആവരണം ചെയ്തിരുന്ന ആ മേഘത്തിന്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാമും ക്രിസ്തുവിനോടൊപ്പമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സഹനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രവചനം അവന്റെ ശിഷ്യരിൽ സംശയങ്ങൾ ഉണർത്തുമ്പോൾ അവരുടെ സംശയങ്ങളകറ്റാൻ ദൈവമനുവദിച്ചു തരുന്ന വെളിപാടിന്റെ ഒരു അവസരമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. നിയമത്തിന്റെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവസാന്നിധ്യമായ മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ എന്ന് പിതാവിന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾ അകലുകയാണ്. പ്രാർത്ഥനയുടെ മലമുകളിൽ പലപ്പോഴും നിദ്രാവിഹീനരായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൽ ദൈവപുത്രനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അവന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ കുരിശനുഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ നിദ്രവിട്ട് ഉണർവുള്ളവരാകാനും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാനും തയ്യാറാകുന്നു. ഓരോ ക്രൈസ്തവരുടെയും ജീവിതത്തിലും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുവാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുസാക്ഷികളാകുവാൻ, ദൈവസാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവരാകുവാൻ അവർക്ക് സാധിക്കും. തന്റെ ജനത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി പിതാവായ ദൈവം അയക്കുവാനിരുന്ന ഏലിയായെ ഇനിയും കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ മുന്നിലും ക്രിസ്തുവിലേക്കുള്ള വഴിയറിയാതെ നിൽക്കുന്ന അജ്ഞരായ മനുഷ്യരായി അവർ തുടരുന്നു. അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലേക്ക് ദൈവജനത്തെ വിളിച്ച യോഹന്നാനിൽ ദൈവപുത്രന് മുന്നോടിയായി പിതാവയച്ച പ്രവാചകസ്വരത്തെ തിരിച്ചറിയാൻ അവർക്കിനിയും കൃത്യമായി സാധിച്ചിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷഭാഗം നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ക്രിസ്തുവിനു വഴിയൊരുക്കുവാനായി വന്ന് സത്യത്തിന് സാക്ഷിയായി ജീവൻ നൽകി കടന്നുപോയ യോഹന്നാന്റെ ജീവിതം മറ്റു പലരിലുമെന്ന പോലെ ശിഷ്യരിലും ഇനിയും അർത്ഥപൂർണമായിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളുടെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ വഴികളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവമുയർത്തുന്ന പ്രവാചകസ്വരങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കും പലപ്പോഴും സാധിക്കാറില്ല എന്ന സത്യം ഈ വചനത്തോടൊപ്പം നമുക്കും ഓർത്തിരിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മലമുകളിൽ ക്രിസ്തുശിഷ്യരെ പോലെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ പലപ്പോഴും രൂപാന്തരീകരണത്തിന്റെ പ്രഭയിൽ അത്ഭുതം കണ്ടെത്തി അതിനു മുന്നിൽ പത്രോസിനെയും മറ്റു ശിഷ്യരെയും പോലെ പകച്ചുനിൽക്കുന്ന ജീവിതങ്ങളാണ് നമ്മളിൽ പലരുടേതും. അത്ഭുതങ്ങളുടെ മാസ്മരിക ലോകത്തുനിന്ന് ഉയർന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ ദൈവവിശ്വാസം ഉള്ളിൽ നിറച്ച് ധ്യാനത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിഷ്യരെ പോലെ ദൈവസാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരാകുകയും എന്നാൽ അതിലുപരി ദൈവത്താൽ ക്രിസ്തുസാന്നിധ്യത്തിൽ രൂപാന്തരപ്പെടുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ബാഹ്യമായ അടയാളങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ലോകത്തിന് സാക്ഷ്യം നൽകുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്താതെ ഉള്ളിൽ ദൈവം നടത്തുന്ന സമ്പൂർണമായ രൂപാന്തരീകരണത്തിനായി നമ്മെ തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാം. ജീവിതത്തിന്റെ സഹനനിമിഷങ്ങളിൽ ദൈവം ഒരുക്കിവച്ചിരിക്കുന്ന മഹത്വത്തിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളെ മനസ്സിൽ ധ്യാനിക്കുവാനും അത് നൽകുന്ന പ്രത്യാശ ലോകത്തിനു പകരുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കട്ടെ. അവന്റെ സാന്നിധ്യത്തിന്റെ മേഘം നമ്മുടെ ജീവിതങ്ങളെയും എല്ലാ നിമിഷങ്ങളിലും പൊതിഞ്ഞുപിടിക്കട്ടെ. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. ആമേൻ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ച് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. കുരിശിലെ സഹനത്തിൽ രക്ഷയുടെ രഹസ്യത്തെ തിരിച്ചറിയാനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന രൂപാന്തരപ്പെട്ട വ്യക്തികളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. സാമുവേൽ വിൽസൺ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പൗരസ്ത്യ കാനൻ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ. ഓഗസ്റ്റ് മാസം 29-ാം തീയതി ലിയോ 14-ാമൻ പാപ്പായുടെ മോത്തു പ്രോപ്രിയോ മൂത്തുവ കൊൺകോർദിയ പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമത്തിലെ 106 മറ്റും 126 കാനോനുകൾ ഭേദഗതി ചെയ്തു. പാത്രിയാർക്കീസിനെ നീക്കം ചെയ്യുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളാണ് പുതിയ മാറ്റങ്ങളിൽ ഒന്ന്. 126-ാം കാനോനിലെ പുതിയ 4-ാം ഖണ്ഡിക പ്രകാരം ഗുരുതരമായ കാരണത്താൽ സിനഡ് ആവശ്യപ്പെട്ട രാജിക്കത്ത് പാത്രിയാർക്കീസ് സ്വീകരിച്ചില്ലെങ്കിൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാൻ പുതിയ സിനഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകണം. തുടർന്ന് രഹസ്യ വോട്ടിംഗിലൂടെ സിനഡ് നീക്കം ചെയ്യൽ പ്രക്രിയ നടത്തണം. ഇതിനായി വോട്ടവകാശമുള്ള അംഗങ്ങളുടെ 3-ൽ 2 വോട്ടുകൾ ആവശ്യമാണ്. സിനഡ് വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു പ്രധാന ഭേദഗതി. പാത്രിയാർക്കീസ് സിനഡ് വിളിച്ചുകൂട്ടുന്നതിൽ പരാജയപ്പെട്ടാൽ വോട്ടവകാശമുള്ള ഏറ്റവും മുതിർന്ന മെത്രാന് സഭ നിയമാനുസൃതമായി വിളിച്ചുകൂട്ടുവാൻ 106-ാം കാനോനിലെ പുതിയ 3-ാം ഖണ്ഡിക അനുവാദം നൽകുന്നു. സിനഡിന്റെ പ്രവർത്തനം പാത്രിയാർക്കീസിന്റെ വീഴ്ച മൂലം തടസ്സപ്പെടാതിരിക്കുവാനാണ് ഈ ക്രമീകരണം. ഈ പരിഷ്കാരങ്ങൾ പാത്രിയാർക്കൽ സഭകളിൽ എന്നതുപോലെ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭകളിലും അവയുടെ സ്വഭാവത്താലെ ബാധകമാണ്. നേപ്പാൾ ദുരന്തത്തിൽ പാപ്പ സഹായം നൽകി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ നേപ്പാളിന് കൈത്താങ്ങായി പരിശുദ്ധ പിതാവ് സാമ്പത്തിക സഹായം അയച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററി വഴിയായിട്ടാണ് പാപ്പ തന്റെ സഹായം കൈമാറിയത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ 630-ൽ അധികം പേർ മരിക്കുകയും 3000-ത്തോളം പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറ്റാലിയൻ മെത്രാൻ സമിതിയും നേപ്പാളിനെ സഹായിക്കുന്നതിനായി 500,000 യൂറോ അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയും തന്റെ അതീവ ദുഃഖവും പങ്കുവച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസം 26-ാം തീയതി ടെലിഗ്രാം സന്ദേശവും അയച്ചിരുന്നു. നോർവേയിലെ ഹറാൾഡ് 5-ാമൻ രാജാവിന്റെ നിര്യാണത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. കഴിഞ്ഞ 35 വർഷങ്ങളായി നോർവീജിയൻ സിംഹാസനത്തിന്റെ അവകാശിയായിരുന്ന ഹറാൾഡ് 5-ാമൻ രാജാവ് തന്റെ 89-ാമത്തെ വയസ്സിൽ കാലം ചെയ്തു. തദവസരത്തിൽ നോർവേയിലെ ജനങ്ങൾക്കും രാജകുടുംബത്തിനുമുള്ള തന്റെ പ്രാർത്ഥനകളും അനുശോചനവും അറിയിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ടെലിഗ്രാം സന്ദേശമയച്ചു. 1991 ജനുവരി മാസം 17-നാണ് ഹറാൾഡ് 5-ാമൻ നോർവേയുടെ ഭരണാധികാരിയായി ചുമതലയേറ്റത്. രാജ്യത്തിനുവേണ്ടി അദ്ദേഹം നൽകിയ ദീർഘകാല സേവനത്തെ പാപ്പ കൃതജ്ഞതയോടെ അനുസ്മരിച്ചു. അൽബാനോ തടാകത്തിൽ വള്ളത്തിൽ നടക്കുന്ന പ്രദക്ഷിണത്തിന് പാപ്പ കാർമ്മികത്വം വഹിക്കും. കസ്തൽ ഗന്തോൾഫോയിലെ പാപ്പായുടെ വിശ്രമ വസതിക്ക് അരികെയുള്ള അൽബാനോ തടാകത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഓഗസ്റ്റ് മാസം 29-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യയിലെ സമയം രാത്രി 9:30 നടക്കും. പ്രദക്ഷിണത്തിന് ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തവണ പാപ്പ പങ്കെടുക്കും. 10-ഓളം ചെറുബോട്ടുകളും തുഴച്ചിൽ വള്ളങ്ങളും സുരക്ഷാസേനയുടെ വള്ളങ്ങളും പാപ്പായുടെ യാത്രയിൽ തടാകത്തിൽ അനുഗമിക്കും. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പായും വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായും മരിയ സന്തീസിമ ദെൽ ലാഗോ എന്ന ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും തടാകത്തിലൂടെയുള്ള പ്രദക്ഷിണത്തിൽ ഒരിക്കലും പങ്കെടുത്തിരുന്നില്ല. ഈ സന്ദർശനം ദൈവസൃഷ്ടിയായ പ്രകൃതിയോടുള്ള പാപ്പായുടെ ആദരവായിട്ടാണ് കാണുന്നതെന്ന് ഇടവകയുടെ വികാരി സലേഷ്യൻ വൈദികനായ ഡോൺ തദേവൂസ് പറഞ്ഞു. മധ്യപൂർവേഷ്യയിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നത് ആശങ്കയുണർത്തുന്നു കർദിനാൾ ഗുജറോത്തി. മധ്യപൂർവേഷ്യയിൽ യുദ്ധങ്ങളും കുടിയിറക്കങ്ങളും ഏറെ ദുരിതം വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ പൗരസ്ത്യ സഭകളിലെ ക്രിസ്ത്യാനികൾ ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി നൽകി. ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന 47-ാമത് ജനതകളുടെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുവാനും സാഹോദര്യത്തെ വീണ്ടും കണ്ടെത്തുവാനും എക്യുമെനിസം തഴച്ചു വളരുവാൻ അനുവദിക്കുവാനും ഭൗതിക അവശിഷ്ടങ്ങൾക്കിടയിലും ദൈവത്തിന് പ്രാപ്തരായ സൃഷ്ടികളാകുവാനുള്ള കഴിവ് പുനഃസ്ഥാപിക്കുവാനും ഇന്ന് പ്രത്യാശയെ മുറുകെ പിടിക്കണമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ചുള്ള വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സമാന്തര സുവിശേഷകരെന്നറിയപ്പെടുന്ന മത്തായിയും മർക്കോസും ലൂക്കായും തങ്ങളുടെ സുവിശേഷങ്ങളിൽ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. താൻ കൊണ്ടുവരാനിരിക്കുന്ന രക്ഷയുടെ വിശുദ്ധ രഹസ്യത്തിലേക്കുള്ള വഴിയിൽ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങൾ തന്നെ കാത്തിരിക്കുന്നുവെന്ന് ക്രിസ്തു തന്റെ ശിഷ്യരെ അറിയിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വിചിന്തനം ചെയ്യാൻ പരിശ്രമിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ മഹനീയമായ സംഭവം നടക്കുന്നത്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനത്തിനുശേഷം 6 ദിനങ്ങൾക്കപ്പുറമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ ഏകദേശം 8 ദിവസങ്ങൾക്കുശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് സുവിശേഷകൻ എഴുതിവയ്ക്കുക. വിശ്വാസജീവിതത്തിലും മാതൃകയിലും പ്രധാനപ്പെട്ടവരായ 3 പ്രിയ ശിഷ്യരെയാണ് ക്രിസ്തു ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാകാനായി തിരഞ്ഞെടുക്കുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരാണവർ. സുവിശേഷത്തിലുടനീളം മലകളും പർവ്വതങ്ങളും ഉയർന്ന പ്രദേശങ്ങളും ക്രിസ്തു കയറുന്നത് പിതാവിന്റെ സാന്നിധ്യമറിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കായും തന്റെ പിന്നാലെ വരുന്ന ജനത്തെ പിതാവിന്റെ സ്നേഹത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമായാണ്. രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ രണ്ടു കാര്യങ്ങൾ തന്നെയാണ് നമുക്കു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ക്രിസ്തു മലമുകളിലേക്കു കയറുന്നത് പ്രാർത്ഥനയുടെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം ജീവിക്കുന്നതിനും അത് തന്റെ ശിഷ്യർക്ക് ഒരു അനുഭവമായി പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണെന്ന് നമുക്ക് കാണാം. സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം ശിഷ്യരിൽ സന്ദേഹവും ഭീതിയുമുണർത്തുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാണെന്നും അവനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നും സഹനത്തിലൂടെ അവൻ കടന്നുപോകുവാനിരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായാണെന്നും ദൈവികമായ ഇടപെടലിലൂടെ അവർക്ക് ബോധ്യം നൽകുന്നതിനായാണ് ഇന്നത്തെ സംഭവം സഹായിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുന്നത്, അതായത് ദൈവസാന്നിധ്യത്തിലേക്ക് ഹൃദയമുയർത്തുന്നത് ഓരോ മനുഷ്യരിലും ഉളവാക്കുന്ന അല്ലെങ്കിൽ ഉളവാക്കേണ്ട രൂപാന്തരീകരണത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമുക്കു മുന്നിൽ ആദ്യ പാഠമായി അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ പീഡനങ്ങളുടെ, വേദനകളുടെ, കുരിശിന്റെ അനുഭവങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ രക്ഷാകരമായ ദൈവിക ഇടപെടലിന്റെ ഭാഗമായി മനസ്സിലാക്കാനും മാറ്റാനും നമ്മളും പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയരുമ്പോൾ മാത്രമേ തന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള മഹത്വവും വിലയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കൂ. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് ശിഷ്യന്മാർക്ക് ദർശിക്കുവാൻ കഴിയുന്ന പ്രകാശത്തെ സംബന്ധിച്ചുള്ളതാണ്. സഹനത്തിന്റെ, മരണത്തിന്റെ ഭീതിയിൽ കഴിയുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെപ്പോലും പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളതാണ് ദൈവസാന്നിധ്യം. പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിന്റെയും മലമുകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്ന ഓരോ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് ദൈവമഹത്വം ദർശിക്കാനുള്ള ഒരു രൂപാന്തരീകരണവേദിയാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനൊപ്പമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഭയത്തിന്റെയും സംശയങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങളിൽ പോലും നമുക്കും ദൈവപിതാവിന്റെ കരുതലിന്റെ മേഘാവരണത്തിനുള്ളിൽ സംരക്ഷണം കണ്ടെത്താനാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിലൂടെ നാം വായിച്ചറിഞ്ഞ് മരുഭൂമിയിൽ കൂടെയുണ്ടായിരുന്ന സമാഗമകൂടാരത്തെ ആവരണം ചെയ്തിരുന്ന ആ മേഘത്തിന്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാമും ക്രിസ്തുവിനോടൊപ്പമായിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. സഹനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രവചനം അവന്റെ ശിഷ്യരിൽ സംശയങ്ങൾ ഉണർത്തുമ്പോൾ അവരുടെ സംശയങ്ങളകറ്റാൻ ദൈവമനുവദിച്ചു തരുന്ന വെളിപാടിന്റെ ഒരു അവസരമാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. നിയമത്തിന്റെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവസാന്നിധ്യമായ മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ എന്ന് പിതാവിന്റെ വാക്കുകൾ ശ്രവിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സംശയങ്ങൾ അകലുകയാണ്. പ്രാർത്ഥനയുടെ മലമുകളിൽ പലപ്പോഴും നിദ്രാവിഹീനരായിരുന്ന ശിഷ്യന്മാർ ക്രിസ്തുവിൽ ദൈവപുത്രനെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അവന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ കുരിശനുഭവങ്ങളെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ നിദ്രവിട്ട് ഉണർവുള്ളവരാകാനും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാനും തയ്യാറാകുന്നു. ഓരോ ക്രൈസ്തവരുടെയും ജീവിതത്തിലും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുവാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുസാക്ഷികളാകുവാൻ, ദൈവസാന്നിധ്യത്തെ ഇഷ്ടപ്പെടുന്നവരാകുവാൻ അവർക്ക് സാധിക്കും. തന്റെ ജനത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായി പിതാവായ ദൈവം അയക്കുവാനിരുന്ന ഏലിയായെ ഇനിയും കാത്തിരിക്കുകയാണ് ശിഷ്യന്മാർ. ക്രിസ്തുവിന്റെ മുന്നിലും ക്രിസ്തുവിലേക്കുള്ള വഴിയറിയാതെ നിൽക്കുന്ന അജ്ഞരായ മനുഷ്യരായി അവർ തുടരുന്നു. അനുതാപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലേക്ക് ദൈവജനത്തെ വിളിച്ച യോഹന്നാനിൽ ദൈവപുത്രന് മുന്നോടിയായി പിതാവയച്ച പ്രവാചകസ്വരത്തെ തിരിച്ചറിയാൻ അവർക്കിനിയും കൃത്യമായി സാധിച്ചിട്ടില്ലെന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ സുവിശേഷഭാഗം നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ക്രിസ്തുവിനു വഴിയൊരുക്കുവാനായി വന്ന് സത്യത്തിന് സാക്ഷിയായി ജീവൻ നൽകി കടന്നുപോയ യോഹന്നാന്റെ ജീവിതം മറ്റു പലരിലുമെന്ന പോലെ ശിഷ്യരിലും ഇനിയും അർത്ഥപൂർണമായിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളുടെ മുന്നിൽ പശ്ചാത്താപത്തിന്റെ അനുതാപത്തിന്റെ വഴികളിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ദൈവമുയർത്തുന്ന പ്രവാചകസ്വരങ്ങളെ തിരിച്ചറിയുവാൻ നമുക്കും പലപ്പോഴും സാധിക്കാറില്ല എന്ന സത്യം ഈ വചനത്തോടൊപ്പം നമുക്കും ഓർത്തിരിക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മലമുകളിൽ ക്രിസ്തുശിഷ്യരെ പോലെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ കഴിയാതെ പലപ്പോഴും രൂപാന്തരീകരണത്തിന്റെ പ്രഭയിൽ അത്ഭുതം കണ്ടെത്തി അതിനു മുന്നിൽ പത്രോസിനെയും മറ്റു ശിഷ്യരെയും പോലെ പകച്ചുനിൽക്കുന്ന ജീവിതങ്ങളാണ് നമ്മളിൽ പലരുടേതും. അത്ഭുതങ്ങളുടെ മാസ്മരിക ലോകത്തുനിന്ന് ഉയർന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ, ദൈവവിശ്വാസം ഉള്ളിൽ നിറച്ച് ധ്യാനത്തിലും ദൈവസ്നേഹത്തിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹനീയമായ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശിഷ്യരെപ്പോലെ ദൈവസാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരാകുകയും എന്നാൽ അതിലുപരി ദൈവത്താൽ ക്രിസ്തുസാന്നിധ്യത്തിൽ രൂപാന്തരപ്പെടുന്നവരായി മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. ബാഹ്യമായ അടയാളങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ലോകത്തിന് സാക്ഷ്യം നൽകുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്താതെ ഉള്ളിൽ ദൈവം നടത്തുന്ന സമ്പൂർണമായ രൂപാന്തരീകരണത്തിനായി നമ്മെത്തന്നെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കാം. ജീവിതത്തിന്റെ സഹനനിമിഷങ്ങളിൽ ദൈവം ഒരുക്കിവച്ചിരിക്കുന്ന മഹത്വത്തിന്റെ ഉയർപ്പിന്റെ നിമിഷങ്ങളെ മനസ്സിൽ ധ്യാനിക്കുവാനും അത് നൽകുന്ന പ്രത്യാശ ലോകത്തിനു പകരുവാനും നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക പദ്ധതികൾക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കട്ടെ. അവന്റെ സാന്നിധ്യത്തിന്റെ മേഘം നമ്മുടെ ജീവിതങ്ങളെയും എല്ലാ നിമിഷങ്ങളിലും പൊതിഞ്ഞുപിടിക്കട്ടെ. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സാക്ഷികളാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. ആമേൻ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ഏലിയ സ്ലീവ മൂശാക്കാലങ്ങളിൽ ഏലിയ ഒന്നാം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെക്കുറിച്ച് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. കുരിശിലെ സഹനത്തിൽ രക്ഷയുടെ രഹസ്യത്തെ തിരിച്ചറിയാനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതം നയിക്കുന്ന രൂപാന്തരപ്പെട്ട വ്യക്തികളായി മാറാനും നമുക്ക് പരിശ്രമിക്കാം. സാമുവേൽ വിൽസൺ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം വിൽസൺ പിറവം.